ഞെടി വല്ലുള്ള നാണ പോകളു ബ്രു മിഞ്ഞടി വല്ലുള്ളയണു പോകളു ബ്രു മിഞ്ഞടി വല്ലുള്ളയണു പോകളു ബ്രു ഗുഡ് ബൈ മഞ്ജള കണ്ടോ ഗുഡ് ബൈ മഞ്ജള കണ്ടോ ഗുഡ് ബൈ.